അത് ജാത്യന്തരവ് സമർമ്മ പിയവറുങ്കി ദിനേ ദം പിയവറുങ്കി ദിനേ ദി ഒബട്ട മുനോദ കരണ പൊളുവാ ദം മെതേ കൽമ താത്തദുന്നു ആദരയ ശക്തിയ ജീവിതയ ദിനന്ന ദീപു ഈ ആദരയ മഹാപർവതയക് വഗേ നേദ ഇതിങ് സ്തുതി കേല കിയന്ന പൊളുവാ തഹഗി ദെന്ന പൊളുവാ കേബ വീമ ദെന്ന പൊളുവാ ബലന്ന യന്ന പൊളുവാ ലംഗ ഇന്നോന ഹുണ്ടര ബലാ ഗന്നത് പൊളുവാ